ഗുരു അർജൻ ദേവ് പാച്ച ബക്ഷിഷ്കരേ ചേർന്ന് ചെല്ലോ മാർഗ് ഗോവിന്ദ് ഇക്കേടാ മാർഗ് ഹൈ ജിത്തേ ജീവ ചല കേ അപ്പണ ലോക വി സുഖീ തേ പർലോക വി സുഹേലാ കർ സകദ ഓ മാർഗ് ഹൈ ഉസ്തത് മൻ മേ കാ നിരങ്കാര ഹർ വേലേ അകാല പുരുഖ വാഹിഗുരു ഈശ്വര ദീ ഉസ്തുതി കർണി ഓദേ ഗുണ ഗൗണേ ਇਹ ਮਾਰਗ ਹੈ ਜਿਸ ਕਰਕੇ ਜੀਵ ਭਵ ਸਾਗਰ ਤੋਂ ਪਾਰ ਹੋ ਸਕੇ ਪੁਸਤਕ ਮਨ ਮੇ ਕਰ ਨਿਰੰਕਾਰ ਕਰ ਮਨ ਮੇਰੇ ਸਤ ਵਿਵਹਾਰ ਨਿਰਮਲ ਰਸਨਾ ਅੰਮ੍ਰਿਤ ਪੀਵੋ ਇਹ ਰਸਨਾ ਪਵਿੱਤਰ ਹੋ ਜਾਂਦੀ ਹੈ ਜਦੋਂ ਨਾਮ ਦਾ ਅੰਮ੍ਰਿਤ ਪੀਂਦੀ ਹੈ ਜਪਦੀ ਹੈ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਨਿਰਮਲ ਰਸਨਾ ਅੰਮ੍ਰਿਤ ਪੀਵੋ ਸਦਾ ਸੁਹੇਲਾ ਕਰ ਲੈ ਜੀਓ नैनो पेख ठाकुर कारण जिना दे हिरदे विच नाम दा अमृत समा गया उना नू फिर संसार दे लोग अकाल पुरख वाहिगुरु दा परिवार नजर आउंदे हन जे उदा